0: സ്മൈലിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ചിരി അല്ലെങ്കിൽ ഒരു പുഞ്ചിരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന് വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലർ ഐക്കോണിക് യെല്ലോ സ്മൈലി ഫേസ്. 1963 ഹാർവേ ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇത് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഇപ്പം നമ്മൾ അറഞ്ചം പറഞ്ഞത് യൂസ് ചെയ്യാറുണ്ടല്ലോ ആ സ്മൈലി ഫേസ്. ഈവൻ ഫേക്ക് സ്മൈൽസ് പോലും ഒരാളുടെ ഫീൽ ഗുഡ് ഹോർമോൺസിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെ, ഫീൽ ഗുഡ്, പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി, സ്ട്രെസ് റിഡക്ഷൻ, പെയിൻ റിലീഫ്, അങ്ങനെ ഒരു പുഞ്ചിരിയിൽ 1000 ബെനിഫിറ്റ്സ്. ഇന്നും ഈ ദിവസത്തിനൊരു പ്രസക്തിയുണ്ട്, കാരണം ഇന്നും നമ്മുടെ ഇടയിൽ ചിരിക്കാൻ മറന്നുപോയവരും ചിരിക്കാൻ മടിയുള്ള ഒരുപാട് ആൾക്കാരുമുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പുഞ്ചിരി.
1: നെഞ്ചിൽ പഞ്ചാരപ്പാലല്ല തേനല്ല പൊള്ളുന്ന തീക്കനലാ.

യോഗവും വേണ്ട മുഖവും വേണ്ട, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക ഗൈസ്. കാരണം ഇന്ന് നാഷണൽ സ്മൈൽ ഡേ ആണ്. കൂടെയുള്ളത് പാർവതി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വൈറൽ ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടതാണ്. നമ്മുടെ ഇവിടെ ഒരു മലയാളി വ്ലോഗർ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് മഫിനുമായിട്ട് ഇങ്ങനെ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് ആൾക്കാരോട് പറയുകയാണ് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നിങ്ങൾക്ക് കഴിച്ചാൽ യു ക്യാൻ ഏൺ $5 ഈച്ച്. പക്ഷേ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ആരും തന്നെ അത് കഴിച്ചില്ല എന്ന് മാത്രമല്ല, ചോദിച്ചവരിൽ ഭൂരിഭാഗവും ആൾക്കാർ പറഞ്ഞൊരു കാര്യം ഷുഗർ കട്ട്, ഷുഗർ കട്ട് എന്നായിരുന്നു. അതിൻ്റെ അടിയിൽ വന്ന കോമൻസ് ആളുകളെല്ലാം ഹെൽത്ത് കോൺഷ്യസ് ആയല്ലോ എന്നാണ്. നല്ല കാര്യമല്ലേ? അറ്റ്ലീസ്റ്റ് പീപ്പിൾ ആർ അവെയർ ആൻഡ് ട്രൈങ് ടു ഈറ്റ് ഹെൽത്തി. സോ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഈ സോ കോൾഡ് സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സിന് ഈ ഒരു ചേഞ്ചിൽ വലിയൊരു പങ്കുണ്ട്. കാരണം 10 വർഷം മുന്നേ ആണെങ്കിൽ സിനാരിയോ വാസ് ഡിഫറെൻറ്റ്. ഇത്രയും അവെയർ അല്ലായിരുന്നു ആൾക്കാർ. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും, ഈവൻ ചെറിയ പിള്ളേർ വരെയും ഷുഗറിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്ട്സിനൊക്കെ പറ്റിയിട്ടൊക്കെ നല്ല അവെയറാണ്. നല്ല കാര്യം. എന്താണെങ്കിലും സർവേസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മുടെ കനേഡിയൻസ് നൗ ചൂസ് മോർ ലോ ആൻഡ് നോ ഷുഗർ ബിവറേജസ് ദാൻ ഹൈ കാലറീസ് ഓപ്ഷൻ എന്നാണ് പറയുന്നത്. അടിപൊളി. എന്താണെങ്കിലും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക, നല്ല തീരുമാനങ്ങൾ, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇതിനൊരു വലിയ പങ്കുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് വീഡിയോസ്, ഒരുപാട് ഈവൻ ഹെൽത്ത് കൺസൾട്ടൻസ്, ഒരുപാട് ന്യൂട്രീഷൻ

0: Matrugidam, the Sunday Club. All the hits, all the feels. Keeping it fresh.
1: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
2: ഓ റിയലി? എങ്ങനെ?
1: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. യു എസ്, യു കെ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പാരിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
2: മധുഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
1: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cashback up to $50 on sending $500.
2: So next time you send money from Canada, remember just one name.
1: LEMFI. Fast money, happy homes. LEMFI. Terms and conditions apply.
3: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെ പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
4: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റുമോ അമ്മേ?
5: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങള് ഡോക്ടർ ബോബി ചാണ്ടി അങ്ങളുടെ ക്യാൻ സ്മൈൽ ഡെന്റലിൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്,

0: ഓറൽ സർജറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അമ്മമ്മയുടെ ഈ കരിയർ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ പുഞ്ചിരിക്കും.
1: With the 20 years of legacy, Dr. Bobby Chandy's Can Smile Dental, Unit 2063033, Palston Road, Mississauga, 905-949-5656. Dr. Bobby Chandy's Can Smile Dental.
2: Men and Law Professional Corporation.
3: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
2: Barrister, Solicitor, Notary Public. Lata Menon. Real Estate.
3: Family Law.
2: Wills and Estates.
3: Civil Litigation.
2: Immigration Law.
3: Bylaw Matters.
2: Criminal Matter.
3: And Personal Injury.
2: Call 905-956-0747. Men and Law Professional Corporation.
4: അപകടത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് കഠിനമായി തോന്നാം, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നയഗ്ര ഹെൽത്ത് ആൻഡ് വെൽനസ്, മിഡ്ലിൻഡ് വെൽനസ് സെന്റർ ആൻഡ് വിഡ്ബി വെൽനസ് സെന്റർ ഇസ് ദേർ വിത്ത് യു. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ മേഖലയിൽ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ്. വർക്ക് പ്ലേസ് ഇഞ്ചുറി, സ്ലിപ്പ് ആൻഡ് ഫോൾ, വാഹനാപകടം, സാഹചര്യം ഏതായാലും വി ആർ ജസ്റ്റ് എ കോൾ അവേ. നിങ്ങളുടെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാനും അർഹമായ നഷ്ടപരിഹാരം നേടാനും ഞങ്ങളുടെ ലോയേഴ്സ് നിങ്ങളെ സഹായിക്കും. വി ഡോണ്ട് ജസ്റ്റ് ട്രീറ്റ് യുവർ ഇഞ്ചുറി, വി ഗൈഡ് യു ത്രൂ ദി എൻറ്റയർ റിക്കവറി പ്രോസസ്. കോൾ 437-979-0213. Niagara Health and Wellness, Midland Wellness Center, and Whitby Wellness Center.
5: ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ബജറ്റ് ഫ്രണ്ട്ലി കാർ വേണോ? ട്രാഡ്ഫോർഡ് കിയ പ്രസൻസ് പ്രീ ഓൺഡ് സേവിംഗ്സ് ഇവന്റ്. ലോ കിലോമീറ്റേഴ്സ് ഉള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയ ക്വാളിറ്റി പ്രീ ഓൺഡ് വെഹിക്കിൾസിന്റെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. 2019 ഹുണ്ടായ് എലാൻട്ര $54 per week plus HST, zero down. 2019 RAM 1500 Classic $68 per week, zero down. 2023 Kia Soul EX $70 per week plus HST, zero down. 2023 Kia Ford LX $72 per week. Certified pre-owned warranty up to 7 years or 140,000 kilometers. Credit issue oru prashnamalla. Everyone is approved. Some conditions apply. Huge inventory, immediate delivery. Visit 863 Airy Street or stratfordkia.com.
0: ഈ വീക്കെൻഡിൽ ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമയായിരിക്കാം ഒരു പക്ഷേ, കാരണം സിനിമ ഇറങ്ങിയിട്ട് 9 കൊല്ലമായി. പക്ഷേ ഞാൻ കണ്ടത് ഈ കഴിഞ്ഞ ദിവസമാണ്. മൂവിയുടെ പേര് ഗിഫ്റ്റഡ്. 2017 ഇറങ്ങിയ ഗിഫ്റ്റഡ് ഓണസ്റ്റ്ലി ഭയങ്കര വർത്ത് വാച്ചിങ് ആണ് എനിക്ക് തോന്നി. ഈവൻ ആഫ്റ്റർ വാച്ചിങ് ദറ്റ് മൂവി ലൈക്ക് ആഫ്റ്റർ 9 years. സോ ക്രിസ് ഇവാൻസും മെക്കേന ഗ്രേസും അവതരിപ്പിക്കുന്ന ഒരു ഭയങ്കര സിമ്പിൾ സ്റ്റോറിയാണ്. അതായത് ക്രിസ് ഇവാൻസ് ഫ്രാങ്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. മെക്കേന ഗ്രേസ് അവതരിപ്പിക്കുന്നത് മേരി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അവരുടെ ഒരു മാമനും മോളും നീസ് അങ്കിൾ തമ്മിലുള്ളൊരു കണക്ഷനാണ് സിനിമ. സോ ഇഫ് യു ഗെറ്റ് എ ചാൻസ് പ്ലീസ് ടു വാച്ച് ഇറ്റ്.

0: ഡാടാ സിന്ധു, ഞാനാടാ ദിനില്.
1: ഏത് ദിനില്?
0: എടാ ദിനിൽ ശശി. അല്ല കോസ്റ്റ്യൂം ഫെസ്റ്റ് ആയിട്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ കോസ്റ്റ്യൂം?
2: എന്താ കുഴപ്പം?
0: ഇല്ലടോ, ഒരു കുഴപ്പം ഇല്ലടാ. ഐ വി ശശി. എടാ പ്രതാപോത്ത, എന്റെ വേദു എവിടെ?
1: വേദു
0: അവളെ കൊന്നാടാ നീയൊക്കെ.

0: നല്ല ഒതന്റിക് രുചിയിലുള്ള ഫുഡ് കഴിക്കാനിടയ്ക്ക് ക്രേവിംഗ് തോന്നാറില്ലേ? അപ്പൊ തന്നെ ഓഷവേലെ പക ലോക്കൽ കിച്ചൺ ആൻഡ് ബാറിലേക്ക് പോന്നോളൂ. നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ കുസിൻസ്, തന്തൂരി, നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയും പുലാവും, പിന്നെ ദോശ, ചാട്ട്, അങ്ങനെ കഴിക്കാൻ കൊതി തോന്നുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെയുണ്ട്. വീക്കെൻഡിൽ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ ഫ്രീ ചായ ഉണ്ട് കേട്ടോ. ഇനി 35 ആൾക്ക് വരെ ഒരു പാർട്ടി വേണേൽ അതിന് പറ്റിയ പ്രൈവറ്റ് പാർട്ടി സ്പേസും ഉണ്ട് വിത്ത് കാറ്ററിംഗ് സർവീസ്.
1: ഫൈൻഡ് ദം അറ്റ് 1050 സിംകോ സ്ട്രീറ്റ് നോർത്ത്, ഓഷവ. കോൾ 905-240-7796 or visit pakalocal.ca. Paka Local, truly local, truly delicious.
2: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. നൂരഹന സ്റ്റിലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിന് സ്പെഷ്യൽ പ്രൈസും സ്വർണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
3: ന്യൂരംഗനാസ് ജ്വൽ ഹോം, GTA's number 1 jewelry group near Markham and Steels intersection, 6055 Steel Avenue, Unit C102, Scarborough. Call 647-947-2864 or 647-702-2159.
4: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് ആഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ്, ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
5: മിസ്സസ് ആഗ ക്രൈസ്ലർ, 2260 Battleford Road, മിസ്സസ് ആഗ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് ആഗ ക്രൈസ്ലർ.com.
4: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് ആഗ ക്രൈസ്ലറിനൊപ്പം.
6: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
7: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കോംപ്രഷൻ സോക്സ്.
6: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 905-876-1095 or visit www.rightgate.com.
7: Right Gate Orthotics, RITEGAIT. Every step with comfort.
8: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
9: ഓ റിയലി? എങ്ങനെ?
8: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്.
9: ബട്ട് വൈ ലെംഫൈ?
8: പറയാം. 0 to minimal fees, lightning fast transfers, comparative exchange rates, reward points in Canada.
9: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
8: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cash back up to $50 on sending $500.
9: So next time you send money from Canada, remember just one name.
8: LEMFI. Fast money, happy homes. LEMFI. Terms and conditions apply.
10: From moments to memories, from music to magic, this is not just entertainment. This is an experience crafted with passion. Welcome to Rousing Rhythm, where every event becomes a spectacle. In 2022, we set the stage on fire with High On Music, featuring the soulful voices of Hari Shivaramakrishnan, Sitara Krishna Kumar, Job Kurian, and Suraj Santosh. A night that redefined live music in Canada. In 2023, we raised the bar even higher. High On Music returned with electrifying performances by Vidu Pradap, Jyotsna Radhakrishnan, Sachin Warrior, and Arya Dayal. An unforgettable celebration of sound and energy. The same year, we brought the powerhouse band Thaikudam Bridge live in Canada. A fusion of rhythm, culture, and pure adrenaline. In 2025, we created magic once again with Shaan Rahman live in Canada. A musical journey that touched every heart in the audience. And now, in June 2026, get ready Canada! Because Rousing Rhythm proudly presents Vineet Srinivasan Live in Canada. An experience filled with nostalgia, emotion and unforgettable music. Premium venues, world-class production, iconic artists and you at the heart of it all. Be a part of something bigger. Be a part of the music. Be a part of Rousing Rhythm.
11: Feel the weekend vibes. Madhura Geetam, the Sunday Club.
12: Welcome back to Madhura Geetham, the Sunday Club. കൂടിയുള്ളത് ആർ ജെ പാർവതിയാണ്. ആൻഡ് ടൈം ഇസ് 8:26 ഓൺ സ്റ്റുഡിയോ ക്ലോക്ക്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ എനിക്ക് വലിയ യോജിപ്പില്ലാത്തൊരു പരിപാടിയുണ്ട്, പ്രായം ആൻഡ് റെസ്പെക്ട് കണക്ഷൻ. ബിക്കോസ് ശരിക്കും നമ്മൾ ഈ പ്രായത്തിനല്ലല്ലോ റെസ്പെക്റ്റ് കൊടുക്കേണ്ടത്, ആൾക്കാരെ പ്രവർത്തിക്കല്ലേ, അവരെ കർമ്മ മേക്കിൽ ഐ മീൻ അവരെ കർമ്മത്തിലല്ലേ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ജെൻസ് പിള്ളേരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കാര്യമാണ്, വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. ഗ്രാജുവേഷൻ സെൽഫി എടുക്കുന്ന ഒരു കുട്ടി തൻ്റെ ഒഴികെ കൂടെയുള്ള ക്ലാസ്മേറ്റ്സിൻ്റെ ഫോട്ടോസ് എല്ലാം ഇമോജി സ്റ്റിക്കർ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ്, ടു റെസ്പെക്ട് ദെയർ പ്രൈവസി. ആൻഡ് ദിസ് സ്മോൾ ആക്ട് ഓഫ് കൺസിഡറേഷൻ എൻഡഡ് അപ്പ് റെസനേറ്റ് വിത്ത് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. ആൻഡ് ഇന്നിപ്പോൾ ഒരുപാട് ഡിസ്കഷൻസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്, ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രിപ്പൊക്കെ പോയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേനും പലപ്പോഴും ശരിക്കും ചിലപ്പോൾ അവർക്കത്ര വില്ലിംഗ് ആയിരിക്കില്ല ആ ഫോട്ടോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മളെപ്പോഴെങ്കിലും അവരോട് ചോദിക്കാറുണ്ടോ ഇത് ഞാൻ അപ്ലോഡ് ചെയ്തോട്ടെ എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മളെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ ട്രെൻഡിങ് ആയി പോകുമ്പോൾ ആൾക്കാരുടെ ഇപ്പോൾ ഡിസ്കഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ കൂടെയുള്ളവരുടെ പ്രൈവസിയും കൂടി നോക്കണം. ലൈക്ക് ഇഫ് ദേ ആർ വില്ലിങ് ഓക്കെ അത് ചെയ്യാം, പക്ഷേ അല്ലാത്ത പക്ഷം അത് ചെയ്യുന്നതിനോട് വലിയ യോജിപ്പില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് കുറേ ആൾക്കാരും അതിൻ്റെ അടിയിൽ വന്നിട്ട് കോമൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ ഒരു ടേക്ക് ഓൺ എന്താണ്? പ്രത്യേകിച്ച് നമ്മൾ ഈ പബ്ലിക്കിൽ പോയിട്ട് നമ്മൾ സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ നമുക്കറിയാത്ത ഏതെങ്കിലും ആൾക്കാരുടെയൊക്കെ ഫോട്ടോസൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ വരാറുണ്ട്. പക്ഷേ നമ്മളപ്പോൾ അത്രയ്ക്ക് ചിലപ്പോൾ വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ടാവില്ല, പക്ഷേ അതിന് പിന്നിൽ ഇങ്ങനൊരു ആസ്പെക്റ്റും കൂടി ഒളിഞ്ഞ് കിടപ്പുണ്ട്. എന്താണെങ്കിലും വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ, എന്താണെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറയുക. കേൾക്കാൻ ഞാനിവിടെ റെഡിയാണ്. 416-593-0055 എന്ന നമ്പറിലേക്ക്.

ഇപ്പോൾ ഓണെയറിൽ നിങ്ങൾ കേൾക്കുന്നത് എക്സോമേനിയാക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആൽബം അംശം. ആൻഡ് ഞാൻ റീസെൻ്റ്ലി കേട്ട ആൽബത്തിൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയെന്ന് തോന്നിയിട്ടുള്ള പോയട്രി ഉള്ള ഒരു പാട്ട്, ആൻഡ് ഒബ്വിയസ്ലി മ്യൂസിക് ഇസ് ഗ്രേറ്റ് ബട്ട് പോയട്രി കുറച്ചധികം എടുത്ത് നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പാട്ടാണ്. സോ എൻജോയ് ദ മ്യൂസിക്.

പള്ളിച്ചട്ടമ്പിയിലെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണോ നിങ്ങളൊക്കെ? ഇനിയൊരു സിറ്റി അപ്ഡേറ്റ്സ് പറഞ്ഞാലോ. ടൊറന്റോ സബ്വേ സ്റ്റേഷനിൽ പുതിയൊരു സേഫ്റ്റി അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഇനി മുതൽ സബ്വേ സ്റ്റേഷൻസ് അക്രോസ് ദ സിറ്റി ബാരിയേഴ്സ് വെക്കുന്നതായിരിക്കും. എനിവേ ഇറ്റ്സ് ഹൈ ടൈം ആൻഡ് ഫൈനലി ദേ ഡിഡ് ഇറ്റ്. ബിക്കോസ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്കൂളല്ലോ, കോളേജിൽ ഇവിടെ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് സബ്വേ എടുക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഈ ആളുകൾ സബ്സ്റ്റൻസസ് ഒക്കെ യൂസ് ചെയ്ത് ട്രാക്കിലൂടെ നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതുമൂലം രണ്ടുണ്ട് പ്രശ്നം. ഒന്ന്, അവരുടെ സേഫ്റ്റി കൺസേൺ. രണ്ട്, സബ്വേ ഡിലേ വരാം. എന്താണെങ്കിലും ഇനി മുതൽ അതുണ്ടാവില്ല, അതിനൊരു തീരുമാനമായി. അതുപോലെ തന്നെ AI അസിസ്റ്റഡ് ക്യാമറ വാർണിംഗ് സിസ്റ്റംസും ഇനി മുതൽ സബ്വേ സ്റ്റേഷൻസിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആസ് ഓഫ് നൗ ഇത് ടൊറന്റോയിലാണ് ഇതിപ്പോൾ ഉള്ളത്. ആൻഡ് ആസ് ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ് തിങ് ഇപ്പോൾ ടൊറന്റോയിൽ മാത്രമാണ് ഇവരിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഗോയിങ് ഫോർവേഡ് ഒരു പക്ഷേ നെക്സ്റ്റ് ഇയറോടുകൂടി ലൈൻ വണ്ണിൽ ഫുള്ളി ഈ പ്രൊജക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ നമ്മുടെ ടൊറന്റോ സിറ്റി, നമ്മുടെ മേയറൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് അപ്ഡേറ്റ് ഇസ് ഫിഫ ഫീവർ ഇസ് അറൌണ്ട് ദ കോർണർ. ആൻഡ് ആസ് പെർ ദ ന്യൂ റിപ്പോർട്ട്സ് പാർക്കിംഗ് ഫീസ് കുഡ് റീച്ച് അപ് ടു ലൈക് $75 പെർ ഗെയിം. യെസ് ഗൈസ്, $75 കൊടുത്ത് നിങ്ങൾ ഫിഫ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ഒക്കെ എടുത്തോ. ടിക്കറ്റ്സ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ മാച്ച് ലൈക്ക് ഏത് ടീമിൻ്റെ മാച്ചാണ് അതിനനുസരിച്ച് ചില വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഫുട്ബോൾ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുള്ളൊരു നാട്ടിലാണ്, നമ്മുടെ കേരളത്തിൽ നിന്നാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മലയാളികളെല്ലാവരും ചിലപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആയിരിക്കും. ഈവൻ ദോ പൈസയൊക്കെ പോട്ടെ, പ്രമാദം അല്ല പ്രതാപം വരട്ടെ, ആ ഒരു ലൈനിലാണ് നിങ്ങളെല്ലാവരും. എന്താണെങ്കിലും ഫിഫ ഒക്കെ കാണൂ ഗൈസ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. നമ്മുടെ ടൊറന്റോയിൽ ഇവിടെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ കിട്ടിയിട്ട് അങ്ങനെ വെറുതെ കാണാതിരിക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും അത് തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനമാണ്. പിന്നെ ഫിഫയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഷക്കീറ ഇല്ലാതെ എന്ത് ഫിഫ അല്ലേ. ഷക്കീറയുടെ കരിയറിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. 10 വയസ്സുള്ളപ്പോൾ തൻ്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ക്വയർ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയൊരു പെൺകുട്ടിയാണ്. എന്നാൽ ഇന്ന് തളർത്തുകളെല്ലാം മാറിക്കടന്ന് സ്വന്തം ശബ്ദത്തിൻ്റെ പ്രത്യേകതയെ തന്നെ തൻ്റെ കരുത്താക്കി മാറ്റി അവർ ലോകം മുഴുവൻ ഇപ്പോൾ നമ്മൾ റേവ് ചെയ്യുന്ന 2010 ഫിഫ വേൾഡ് കപ്പ് ആന്തം വക്ക വക്ക, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഫിഫ വേൾഡ് കപ്പ് ആന്തം, പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സിംഗിളുകളിൽ ഹിപ് ഡോൺസ് ലൈവ് എന്ന ആൽബവും ഷക്കീറയുടെയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് റിജക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വരും, പക്ഷേ അതൊക്കെ നമ്മൾ മറികടന്ന്. അപ്പോൾ ഇന്നത്തെ തോട്ട് ഫോർ ടുനൈറ്റ് അതാണ്. ഷക്കീറയാണ് നമ്മുടെ ഇന്നത്തെ എന്താ പറയുക പവർ അല്ലേ.

0: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
1: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ്, എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഗ്യാരണ്ടീഡ്.
0: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
2: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽഫീൽഡ് റോഡ്. ബ്രിംഗിംഗ് എ ടേസ്റ്റ് ഓഫ് ഹോം ക്ലോസർ ടു യു.
3: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ്, ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
4: മിസ്സസ് സാഗർ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ. സർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് സാഗർ ക്രൈസ്ലർ .com.
3: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസാഗ ക്രൈസ്ലറിനൊപ്പം.
5: ഫാമിലിയും കൂട്ടുകാരുമായൊക്കെ ഒന്നിച്ചു കൂടുമ്പോ ഇഷ്ടമുള്ള ഭക്ഷണം കൂടി ഉണ്ടെങ്കിൽ എന്ത് രസമല്ലേ. അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഓഫ് മലയാളസിൽ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്യണം. ബർത്ത്ഡേ പാർട്ടികൾ, മാരേജ് ഫംഗ്ഷൻ, സ്പെഷ്യൽ ഒക്കേഷൻ ഗാദറിംഗ്സ്, എല്ലാത്തിനും ഭക്ഷണം ടേസ്റ്റ് ഓഫ് മലയാളസിൽ നിന്നും ഓർഡർ ചെയ്യാം. ഔട്ട്ഡോർ കേറ്ററിംഗ് കൂടാതെ കോർപ്പറേറ്റ് പാർട്ടികൾക്കുള്ള പ്രത്യേക മെനുവും അവർക്കുണ്ട്. രുചിയേറിയ പലഹാരങ്ങൾ, കറികൾ, പലതരം ബിരിയാണികൾ, എല്ലാറ്റിനും മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് ടേസ്റ്റ് ഓഫ് മലയാളീസ്, 1325 എഗ്ലിൻടൺ അവന്യൂ ഈസ്റ്റ്, മിസ്സസാഗ, ഇൻസൈഡ് കോക്കനട്ട് ഗ്രൂവ് ഫുഡ്സ്.
6: അല്ല, പുതിയ കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ട്രാക്ക് ഫോർഡ് കിയ പ്രസൻസ് മെയ് മൊമെന്റം ഇവന്റ്. ഏറ്റവും പുതിയ മോഡൽ 2027 കിയ EV5 ഇപ്പോൾ ലോഞ്ച് ചെയ്തു. ഈ മാസം മുഴുവൻ EV6 അപ് ടു $10,300 സേവിംഗ്സ്. സെലക്ട് മോഡൽസിൽ 0% ഫൈനാൻസിംഗും അവൈലബിൾ ആണ്. 2026 പോർട്ടാജ് ജസ്റ്റ് 0.99%, കൂടാതെ 1% ലോയൽറ്റി റേറ്റ് റിഡക്ഷൻ. നീറോ EV സ്റ്റാക്കബിൾ ബോണസ് $5,000 വരെ. 2026 EV9 1.99% മുതൽ സെലക്ട് മോഡൽസ്. ഹ്യൂജ് ഇൻവെന്ററി, ഇമ്മീഡിയറ്റ് ഡെലിവറി. ന്യൂ കിയ ആണ് ഒരു പേര് മാത്രം. സ്ട്രാറ്റ്ഫോർഡ് കിയ. വിസിറ്റ് 863 എറി സ്ട്രീറ്റ് ഓർ www.stratfordkia.com.
3: For the tunes you love and more, Madhura Geetham 101.3 FM.

വെൽക്കം ബാക്ക് ടു ദ ഷോ. ഒരു ഹാങ് ഔട്ട് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഹാങ് ഔട്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരട്ടെ. ടൊറോണ്ടോ ഈസ് ഗെറ്റിംഗ് എ ഫാൻസി ടോർ ബസ് വെയർ യു ക്യാൻ ഹാവ് ആഫ്റ്റർനൂൺ ടീ ആസ് യു റൈഡ്. നമ്മൾ ഈ ലണ്ടനിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. അതിനിപ്പോൾ നമുക്ക് ടൊറോണ്ടോയിലും അവൈലബിൾ ആണ്. ഈ സമ്മർ ടൈമിൽ ഒരു പിങ്ക് ഡബിൾ ഡക്കർ ബസ്സാണ്, വിൽ ബി റോളിംഗ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് ടൊറോണ്ടോ. $125 ആണ് പെർ പേഴ്സൺ. പക്ഷേ അത് ഭയങ്കര ഒരു എസ്തെറ്റിക്, ഭയങ്കര ഇൻസ്റ്റഗ്രാമബിൾ എക്സ്പീരിയൻസ് നമുക്ക് നൽകും. അപ്പോൾ നിങ്ങൾക്കത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഹൈ സൊസൈറ്റി വെബ്സൈറ്റിൽ പോയിട്ട് അതിനകത്ത് HIGHSOCIETEA അങ്ങനെയാണ് എൻ്റെ സ്പെൽ ചെയ്യുന്നത്. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു 90 മിനിറ്റ്സ് ഇമേഴ്സീവ് ടൂർ ഫീച്ചർ ടീ പേസ്ട്രീസ് ലൈവ് വയലിൻ ഒക്കെയുള്ളൊരു ഒരു ബ്യൂട്ടിഫുൾ സിറ്റി വ്യൂസൊക്കെ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ ആൻഡ് ലെറ്റ് മീ നോ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്.

സമ്മർ ഇൻ കാനഡ. അപ്പം ഞാൻ നമ്മളിപ്പോൾ ഷോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് എണ്ണിപ്പെറുക്കി കിട്ടുന്ന കുറച്ച് സമ്മർ ഡേയ്സാണ് നമ്മുടെ കനേഡിയൻ ലൈഫിലുള്ളത്. അപ്പോൾ ആ സമ്മർ ദിവസങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ സമ്മർ തുടങ്ങാൻ വളരെയധികം ലുക്ക് ഫോർവേഡ് ചെയ്ത് നോക്കിയിരുന്ന ഒരാളാണ്. ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻഡ് ഈസ് എല്ലാ വീക്കും ഞാൻ സിക്കാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടുള്ളൊരു കാര്യം. നമുക്ക് ആകെ നമ്മൾ നോക്കി നിൽക്കുന്നൊരു വീക്കെൻഡ് ആയിരിക്കും, പക്ഷേ എന്തെങ്കിലുമായിട്ട് നമുക്ക് സിക്നെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, നമ്മൾ ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക, മാക്സിമം സപ്ലിമെൻസ് ഒക്കെ എടുക്കുക, ഇടയ്ക്ക് റുട്ടീൻ ചെക്കപ്സ് ഒക്കെ ഒന്ന് ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ സമ്മർ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് മാക്സിമം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. ആൻഡ് നാട്ടിലെ സമ്മർ ഇപ്രാവശ്യത്തെ ടോക്ക് ഓഫ് ദ ടൗൺ ആയിരുന്നു. കാരണം ടെമ്പറേച്ചർ വാസ് ലൈക്ക് 45 degrees, 40 degrees Celsius ഒക്കെ ആയിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വീട്ടു വിശേഷത്തിനേക്കാളും ചൂട് വിശേഷങ്ങളായിരുന്നു പറയാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വാർത്ത കണ്ടതാണ്, നാട്ടിൽ ഇപ്രാവശ്യത്തെ സമ്മറിന് നമ്മൾ മലയാളികൾ മാത്രമായിട്ട് കഴിച്ചു തീർത്തത് 400 crore ഐസ്ക്രീം ബിസിനസ്സാണ്. ഇവിടുത്തെ സിറ്റിസൺഷിപ്പും പി ആർക്ക് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി ഐസ്ക്രീം ബിസിനസ് തുടങ്ങിയാലോ എന്ന് വരെ ഞാൻ ചിലപ്പോൾ ആലോചിച്ചു. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അങ്ങനെ നാട്ടിലെ സമ്മർ തൂക്കിയത് ഐസ്ക്രീമാണ്. അപ്പോൾ പിന്നെ വാഴച്ചുവും ഇപ്രാവശ്യത്തെ സമ്മർ തൂക്കി എന്നാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും വൈൻഡപ്പ് ചെയ്യുമ്പോൾ തൂക്കി കേട്ടിട്ട് തന്നെ നമുക്ക് പിരിയാം. ആൻഡ് മറ്റൊരു ഷോയുമായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ഫ്രം ഇറ്റ്സ് ആർ ജെ പാർവതി സൈനിങ് ഓഫ്.

0: ഇത് വസന്തകാലം മൈ മെക്കാനിക് ഓട്ടോ ആൻഡ് ടയർ ഓയിൽ ചേഞ്ച് ബ്രേക്സ് സസ്പെൻഷൻ മുതൽ ഫുൾ വെഹിക്കിൾ സേഫ്റ്റി ഇൻസ്പെക്ഷൻ വരെ ഓതറൈസ്ഡ് മിച്ചലിൻ ടയർ ഡീലർ ടോപ് ബ്രാൻഡ്സുക്ക് ബെസ്റ്റ് പ്രൈസ് മേലും കുറിപ്പിട്ട കാലത്തേക്ക് $200 വരെ ടയർ റീബേറ്റ് ഉങ്കൾ ഇൻഷുറൻസ് ഉടൻ നേരടിയാക പേസി ബോഡി ആൻഡ് കൊളിഷൻ റിപ്പയർസ് മാർക്കം മിഡ്ലൻഡ് ആൻഡ് സ്റ്റീൽസ് 905-946-1000 സ്കാബ്രൂ മിഡ്ലൻഡ് ആൻഡ് എൽസ്മിയർ 416-757-1000 മൈ മെക്കാനിക് auto.ca
1: வணக்கம், this is Midun, your CIBC mortgage advisor. I'm here to help you own your dream home.
0: உங்கள் முதல் வீட்டை அல்லது முதலீடுக்கான சொத்தை வாங்க உங்களுக்கு உதவ CIBC மொபைல் மோர்கேஜ் ஆலோசகர் மிதுன் குலேந்திரநாதன். கனடாவின் புதிய மோர்கேஜ் விதிமுறைகள் மூலம் நீங்கள் எவ்வாறு சிறந்த பயனை பெற முடியும் என்பதோடு சிறந்த வட்டி, பொருத்தமான தீர்வுகள், கனடாவுக்கு புதியவரா, சுயதொழில் செய்பவரா, சரியான மோர்கேஜை தெரிவு செய்ய மிதுன் குலேந்திரநாதன் 647-459-9757 647-459-9757.